0: റെയിൻബോ മെലഡീസ് ഇതമായി ഇസയായി.
1: നേയർകൾ ഇതുവരെ കേട്ടത് റെയിൻബോ മെലഡീസ്. നേരം 2:30 എനിക്കിട്ട് இருக்கு. 2:30 இனி கேட்கலாம் NCERT வழங்கும் விளம்பரதார நிகழ்ச்சி.